എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകമാസം 17-ാം തീയതി ഞായറാഴ്ച. കലാകേരളം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. MV ബംബൂക്ക നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 MV ബാരടൈം ഷഹീദ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിന്റെ മടക്കയാത്ര രാവിലെ 8:30. MV റാണി ലക്ഷ്മി ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV ഹഡ്ബേ നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV ജോളിബോയ് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. അവിടെ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിന്റെ മടക്കയാത്ര 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5:30. നാളെ രാവിലെ 11:30 MV റാണി ചങ്ക സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.

ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 7 വരെ എല്ലാ വർഷവും ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നു. മുലയൂട്ടലിന്റെ പ്രാധാന്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അമ്മമാരെ മുലയൂട്ടലിലേക്ക് പ്രോത്സാഹിപ്പിക്കുക, കുഞ്ഞിന്റെ ആരോഗ്യം ഉറപ്പാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വർഷത്തെ ലോക മുലയൂട്ടൽ വാരത്തിന്റെ പ്രമേയമാണ് സുസ്ഥിരമായൊരു ജീവിത തുടക്കത്തിനായി മുലയൂട്ടൽ ഫലപ്രദമായ മാർഗങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ്. മുലയൂട്ടൽ കുഞ്ഞിന് ലഭിക്കുന്ന പ്രകൃതിദത്തവും സമ്പൂർണവുമായ ആഹാരമാണ്. ജനനം കഴിഞ്ഞ ഉടൻ അമ്മയുടെ കൊലോസ്ട്രം എന്ന ആദ്യപാൽ കുഞ്ഞിന് നൽകുന്നത് അത്യന്തം ഗുണകരമാണ്. ഇത് കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി നൽകുകയും വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിന് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതിനാൽ മുലയൂട്ടലിനെ കുഞ്ഞിന്റെ ആദ്യത്തെ വാക്സിൻ എന്ന് വിളിക്കാറുണ്ട്. അമ്മയും കുഞ്ഞും തമ്മിൽ ശക്തമായ ഒരു വൈകാരിക ബന്ധം സൃഷ്ടിക്കാൻ മുലയൂട്ടൽ സഹായിക്കുന്നു. ആരോഗ്യകരമായ തലമുറയ്ക്ക് അടിസ്ഥാനം മുലയൂട്ടലാണ് എന്ന് ലോക മുലയൂട്ടൽ വാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.

ഇന്ന് ഓഗസ്റ്റ് 2 സൗഹൃദ ദിനമായി ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് സൗഹൃദ ദിനമായി ആഘോഷിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ സമ്മാനങ്ങളിലൊന്നാണ് സൗഹൃദം. സന്തോഷങ്ങളിൽ ഒപ്പം ചിരിക്കാനും വിഷമങ്ങളിൽ ആശ്വാസം പകരാനും തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്താനും ഒരു നല്ല സുഹൃത്തിന് കഴിയും. ജീവിതത്തിൻ്റെ പല വഴിത്തിരിവുകളിലും ഒരു നല്ല സുഹൃത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ശക്തിയും ധൈര്യവും നൽകുന്നു. ഈ സൗഹൃദ ദിനത്തിൽ നമുക്ക് പ്രിയ സുഹൃത്തുക്കളെ സ്നേഹത്തോടെ ഓർക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സൗഹൃദ ദിനാശംസകൾ.

0: എല്ലാ ശ്രോതാക്കൾക്കും കലാകേരളത്തിലേക്ക് സ്വാഗതം.
1: കലാകേരളം കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി.

പുള്ളുവപ്പാട്ട്, രചന ലക്ഷ്മി ആർ നായർ. ഭാവനാ സമ്പന്നരും സഹൃദയരുമായ നുണ പറയുന്നവർക്കും ഗ്രാമീണ കേരളം പണ്ട് വേദിയൊരുക്കിയിരുന്നു. നുണപറച്ചിലിനെ വെടിവട്ടം എന്നായിരുന്നു ചെല്ലപ്പേര് നൽകി വിളിച്ചിരുന്നത്. ഇവയെ കവിതയായോ ഒഴുക്കൻ ഭാഷയിലോ തടസ്സമില്ലാതെ അവതരിപ്പിക്കാനായാൽ നിങ്ങൾക്കും വട്ടക്കാരനാവാം, അതായത് പങ്കാളി അഥവാ പാർട്ടിസിപ്പന്റ്, ഇല്ലെങ്കിൽ വട്ടക്കുട്ടയിൽ വെള്ളം കോരിയത് തന്നെ. സമസ്യാപൂരണം, അക്ഷരശ്ലോകം, നിമിഷ കാവ്യരചന, ഇതുപോലെ തന്നെ അക്ഷരങ്ങൾ കൊണ്ടുള്ള ഒരു വിനോദമാണിത്. ഒരാൾ പാടുന്ന നാലുവരിക്കൊപ്പിച്ച് അടുത്തയാളും നാലുവരി ചമയ്ക്കണം. ഓരോരുത്തർക്കും 3, 6, 9 വട്ടം ആലാപനം വേണ്ടിവരും. പങ്കെടുക്കുന്നവരുടെ എണ്ണം അനുസരിച്ചാവും കാവ്യശകലങ്ങളുടെ എണ്ണം നിർണയിക്കുക. റെഡിമെയ്ഡ് കാവ്യവുമായി ആർക്കും അവിടേക്ക് വരാനാവുകയില്ല. സംഘാടകരോ നേതൃത്വം നൽകുന്നയാളോ അവിടെ വെച്ച് നൽകുന്ന വിഷയത്തിൽ പിടിച്ചു വേണം നുണക്കവിത ചമയ്ക്കാൻ. ദാ ചില ഉദാഹരണങ്ങൾ.

0: തൂങ്ങും.
1: അടുത്തയാളിന് ഭരണിയോ പാലോ നെയ്യോ ഇല്ലമോ വിഷയമാക്കാം, വേണമെങ്കിൽ അതിന്റെ തുടർച്ചയുമാവാം. ഇവിടെ നുണ തുടങ്ങാം. കല്ലൻ ഭരണിയിലമ്പതു പേരുടെ കൈകൊട്ടി കളിമേളം, പള്ളയടിച്ചു തകർക്കാനെത്തി ചെണ്ടക്കാരൻ നാണു. ഇനി അടുത്തയാളിലേക്ക്.
0: നാണുവാരന്റെ വലങ്കയ്യായി പൂണൂലിട്ടു വരുമ്പോൾ കാണി

0: ശൃംഗരിക്കാൻ പോയ നാണുവാരിലേക്ക് പടർന്ന കവിത ഇനി എങ്ങോട്ട്.
1: എണിയിലേറി ചാറുകറിക്കായി നാടൻ മാങ്ങ പറിച്ചു, താഴെ ഇറങ്ങി വരുമ്പോൾ കാണായി മാങ്ങകൾ തേങ്ങാപ്പൂളായി.
0: അവിശ്വസനീയമായ വരികൾ, എങ്കിലും കേൾക്കാൻ നല്ല രസം.

0: കണ്ടോ സംഗതി പൂച്ചയിലെത്തിയത്. ഇനി എന്താണ് നോക്കാം.
1: പൂച്ചയ്ക്കു മണി കെട്ടാൻ ഈർച്ചവാൾ തേടിയോൻ, കാഴ്ചയ്ക്കു പുത്തിമാൻ മന്ദബുദ്ധി.
0: എങ്ങനെയുണ്ട്? ഇതാ ആറാമൻ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് തീരും.
2: പൂച്ചയില്ല നാട്ടിൽ പോയി പാച്ചുവിള്ള പണ്ടു രണ്ടു, കാച്ചിൽ നട്ടു കാച്ചിലിൽ പൂച്ചമുട്ടായി.
0: അങ്ങനെ ഒന്നാം റൗണ്ടിന്റെ ആരവങ്ങൾക്കിടയിൽ രണ്ടിന്റെ ആദ്യ വെടി പൊട്ടുകയായി.

0: കണ്ടോ സംഗതി പൂച്ചയിലെത്തിയത്. ഇനി എന്താണ് നോക്കാം.
1: പൂച്ചയ്ക്കു മണി കെട്ടാൻ ഈർച്ചവാൾ തേടിയോൻ, കാഴ്ചയ്ക്കു പുത്തിമാൻ മന്ദബുദ്ധി.
0: എങ്ങനെയുണ്ട്? ഇതാ ആറാമൻ തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് തീരും.
2: പൂച്ചയില്ല നാട്ടിൽ പോയി പാച്ചുവിള്ള പണ്ടു രണ്ടു, കാച്ചിൽ നട്ടു കാച്ചിലിൽ പൂച്ച മുട്ടായി.
0: അങ്ങനെ ഒന്നാം റൗണ്ടിന്റെ ആരവങ്ങൾക്കിടയിൽ രണ്ടിന്റെ ആദ്യ വെടി പൊട്ടുകയായി.

വിഷയം മാറിയെങ്കിലും ഒഴുക്കും താളവും നിറഞ്ഞ ഭാവന. ഇനി ഒരു നിമിഷം ആലോചിച്ചിട്ട് രണ്ടാമൻ തയ്യാറായി കഴിഞ്ഞു. മലമേലൊരു ചെറുപുലി, പിന്നിൽ വല പോലൊരു വൻപുലി പെൺപുലി, പുലിവായിലൊരാനത്തുമ്പി പിടഞ്ഞുപിടാ. അങ്ങനെ കാടായി വിഷയം. മൂന്നാമൻ എന്താവും പാടുക? എലിയായാലും പുലിയായാലും കലി തീരേണം വയറിൻ കലിമാറേണം. കലിമാറിയില്ലേൽ വേടൻ തന്നെ തൊലിയിൽ മാന്തിയിടും. അത്ര സുഖകരമല്ല പുളുവെങ്കിലും മൂന്നാമൻ ഒരുവിധം ഒപ്പിച്ചു. ഒഴുക്കില്ലെങ്കിൽ പങ്കാളിയെ ഔട്ടടിക്കാൻ റെഫറിക്ക് അധികാരമുണ്ട്. ഇതാ നാലാമൻ ഫിറ്റായി.

0: നാലാമനും സംഗതി ഒപ്പിച്ചു. ഇതോടെ അഞ്ചാമന് ആവേശം മൂക്കേണ്ടതാണ്. നോക്കാം.
1: ശിവശിവനെ കലപില വേണ്ട, പുലിവീതം കരവീതം, അവശതയായി കുലവാഴ, കൃഷി വയ്യേ വൈവയ്യേ.
0: അത്ര രസമായില്ല അല്ലേ? ഇനി ആറാമനിലേക്ക്. അതോടെ റൗണ്ട് പൂർണ്ണമാകും.
1: വയ്യാറ്റിൻ കര അയ്യൻ കോരന്, കയ്യിൽ നിറച്ചും കായ്, കായുണ്ടായത് രാവും പകലും പാടത്തിൽ പണി ചെയ്ത്.
0: അങ്ങനെ ആ റൗണ്ട് പൂർണ്ണമായി. ഇത്ര നേരവും ക്ലോക്ക് വൈസ് ആയിരുന്ന പരിപാടി ഇനി റിവേഴ്സിലാവാം. അത് പങ്കെടുക്കുന്നവരുടെ സൗകര്യം കൂടി നോക്കിയാവും. നിമിഷ കവിതകൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം പണ്ടുണ്ടായിരുന്നില്ല. ഇവയെല്ലാം ഓർത്തു വെക്കാനും പാട്. എങ്കിലും ചില അക്ഷരപ്രേമികൾ വേദിക്കരികിലെത്തി ഇവ കേട്ടെഴുതുമായിരുന്നു. ഒരു മികച്ച സാംസ്കാരിക പരിപാടി എന്ന നിലയിൽ ഗ്രാമീണരുടെ ഭാവനാവിലാസം പ്രതിഫലിപ്പിക്കുന്ന പുള്ളുവപ്പാട്ടിൽ അക്ഷരമറിയാവുന്ന ആർക്കും ജാതിമത ഭേദമന്യേ പങ്കെടുക്കാമായിരുന്നു. വിവരമുള്ളവരുടെ വിനോദമെന്ന് ഇതിനെ വിശേഷിപ്പിച്ചാൽ അത് നിഷേധിക്കാൻ ആർക്കും ആവുമായിരുന്നില്ല. സമസ്യാപൂരണവും അക്ഷരശ്ലോകവുമൊക്കെ കുറെ കൂടി വിദ്യാസമ്പന്നരുടെ വിനോദമായിരുന്നു പണ്ട്. കൂടുതൽ വായിച്ച് കൂടുതൽ പദസമ്പത്ത് ആർജിച്ചവരായിരുന്നു ഇതിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ പുള്ളുവപ്പാട്ടിലുള്ളവർ കൂടുതൽ പ്രായോഗിക പരിജ്ഞാനമുള്ള ഭാവനാ സമ്പന്നരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാമീണ ചാരിതയാർന്ന ഒരു റൗണ്ട് പാട്ടുകാർ കൂടി അവതരിപ്പിച്ച് ഈ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാക്കാം.

പുള്ളുവപ്പാട്ട്. രചന ലക്ഷ്മി ആർ നായർ. ആഖ്യാനം ധന്യ വിജി. ഗാനാലാപനം ഷൈൻ ഫിലിപ്പ്, ധന്യ വിജി. ആവിഷ്കാരം ജി സന്തോഷ് കുമാർ.

0: കലാ കേരളം, കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി.
1: കലാകേരളം സമാപിക്കുന്നു. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മിഥുനം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം എം ജി രാധാകൃഷ്ണൻ.